ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്നേഴ്സ്, ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ കൃത്യ 7 മണിയായപ്പോൾ മോർണിംഗ് ബെൽ അടിച്ചുകൊണ്ട് നിങ്ങളുടെ സ്മിത മാർഷ്യമേറിയും ഇവിടെ പ്രസൻ്റ് ആണ്. സോ ഇന്ന് ഒക്ടോബർ 8 ആകാശം നമ്മളെ നോക്കുന്നത് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയായിട്ടാണ് കേട്ടോ. പക്ഷേ അതേ ആകാശം കാവൽ നിൽക്കുന്നവർക്ക് അതൊരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ആകാശ പരിധിയെ സംരക്ഷിക്കുന്ന ധീരരാണ് ഇന്ത്യൻ എയർഫോഴ്സ്. ഓരോ ടേക്ക് ഓഫിനും പിന്നിൽ മണിക്കൂറുകളുടെ ട്രെയിനിങ്, ഡിസിപ്ലിൻ, പ്രിസിഷൻ, അതിനേക്കാൾ ഉപരി രാജ്യത്തോടുള്ള ഒരു വലിയ കമ്മിറ്റ്മെൻറ്റ്. ഒരു ഫൈറ്റർ ജെറ്റ് ആകാശത്തിലൂടെ പാഞ്ഞു പോകുമ്പോൾ നമ്മൾ കേൾക്കുന്നത് അതിൻ്റെ ശബ്ദമായിരിക്കും, പക്ഷേ അതിന് പിന്നിൽ കേൾക്കുന്നത് ഒരു സോൾജറിൻ്റെ ഡെഡിക്കേഷനാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം കംഫോർട്ട് മാറ്റിവെച്ച് ഡ്യൂട്ടി ചെയ്യുന്ന ഓരോ എയർഫോഴ്സ് പേഴ്സണൽസിനും ഒരു വലിയ സല്യൂട്ട്. കാരണം സ്കൈ ഈസ് നോട്ട് ജസ്റ്റ് ദെയർ വർക്ക് പ്ലേസ്, ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി. സോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആശംസിച്ചുകൊണ്ട് കുറച്ച് പാട്ടുകൾക്ക് ശേഷം കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മേറ.

0: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഉള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഇന്ത്യൻ എയർഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? ഫൈറ്റർ ജെറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പവർഫുൾ എയർക്രാഫ്റ്റ് ആയിരിക്കാം, സ്കൈ ഹൈ ആക്ഷൻ ആയിരിക്കാം. പക്ഷേ എയർഫോഴ്സിന്റെ കഥ അത്ര മാത്രമല്ല. പൈലറ്റുമാർക്കൊപ്പം എഞ്ചിനീയേഴ്സ്, ടെക്നീഷ്യൻസ്, ഗ്രൗണ്ട് സ്റ്റാഫ്, മെഡിക്കൽ ടീം, റെസ്ക്യൂ ടീംസ്, അങ്ങനെ ഒരുപാട് പേരുടെ ടീം വർക്കാണ് ഓരോ സക്സസ്ഫുൾ മിഷനും പിന്നിൽ. ഒരു എയർക്രാഫ്റ്റ് ആകാശത്തേക്ക് ഉയരുന്നതിന് മുൻപ് ഗ്രൗണ്ടിൽ നടക്കുന്ന പ്രിപ്പറേഷൻ എത്ര പ്രിസൈസ് ആണെന്ന് നമ്മൾ പലപ്പോഴും കാണാറില്ല. അതുകൊണ്ടാണ് എയർഫോഴ്സ് നമ്മളെ ഒരു വലിയ ലെസൺ പഠിപ്പിക്കുന്നത്. ഗ്രേറ്റ് മിഷൻസ് ആർ നെവർ എ വൺ പേഴ്സൺ ഷോ. ടീം വർക്ക്, ഡിസിപ്ലിൻ, കറേജ്, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചാൽ ഇംപോസിബിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും പോസിബിൾ ആക്കാട്ടോ. അതിനാൽ ഇന്ത്യൻ എയർഫോഴ്സ് ഡേയിൽ നമ്മുടെ രാജ്യത്തിന്റെ ആകാശം കാക്കുന്ന ഓരോ ഹീറോയ്ക്കും ഒരു ബിഗ് സലൂട്ട്. സ്റ്റേ ട്യൂൺഡ്, ഇതുമായി റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.
1: കല്യാണം
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today because Hamari Anganwadi hai Hamari Zimmedari.
2: നമസ്കാരം. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈം ആയിട്ടുണ്ട് ടോപ്പ്. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ധാ പിടിച്ചോളൂ. ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ അതിനെ റിലേറ്റ് ചെയ്തുള്ള SMS ക്വസ്റ്റ്യൻ ആട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മോട്ടോ എന്താണ് എന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മോട്ടോ എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനിയിപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM ആണ് കേട്ടോ. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമേറിയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. നീളയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീളക്കുട്ടിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ടോമിൻ്റെ ബർത്ത്ഡേ ആണ്. സോ ടോം, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അതൊക്കെ ഒന്ന് കേട്ടിട്ടാവാം ബാക്കി വിശേഷങ്ങൾ. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷെ മിറ ഒള്ളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. എന്തോ ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തായിരിക്കും? ഡെഫിനറ്റ്ലി എക്സ്പെൻസീവ് ഗിഫ്റ്റ് ഒന്നും ആയിരിക്കില്ല. ആ ഒരു മെറ്റീരിയൽ തിങ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തേക്കേ ഉള്ളൂ, ഒരു ലക്ഷറി ഗിഫ്റ്റും അല്ല. നമ്മൾ ഇല്ലാതായ ശേഷവും മറ്റൊരാളുടെ ജീവിതത്തിൽ നമ്മൾ ബാക്കിയാകുന്നതാണ് ഇന്ന് പറയുന്നത്. അതുപോലെ വലിയ മനസ്സിനെ കുറിച്ചാണ് അവയവദാനം. റിപ്പോർട്ടുകൾ പറയുന്നത് കേരളത്തിൽ അവയവദാനത്തിന്റെ കണക്കുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണെന്നാണോ? 2011 മുതൽ 2026 വരെയുള്ള ലിവിംഗ് ഓർഗൻ ഡൊണേഷൻ കണക്കുകളിൽ ആയിരക്കണക്കിന് സ്ത്രീകൾ ഡോണറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ശരീരത്തിൽ ഒരവയവം മറ്റൊരാൾക്കൊരു പുതിയ ജീവിതത്തിന്റെ അവസരമാകുന്നു. നമ്മൾ പോകുമ്പോൾ നമ്മളോടൊപ്പം പോകുന്നത് ഓർമ്മകളാണ്. പക്ഷെ ഒരു ഡോണർ ആണെങ്കിൽ ഒരാളുടെ ഹൃദയത്തിൽ, ഒരാളുടെ ജീവിതത്തിൽ നമ്മൾ കുറച്ചു കാലം കൂടി ജീവിക്കും. അതാണ് ഓർഗൻ ഡൊണേഷന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സൈഡ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷെ മീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർഷി മിറ ഒളിയോൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാനീ പറയാൻ പോകുന്നത് ബ്രേക്കിംഗ് ന്യൂസ് അല്ല കേട്ടോ, പക്ഷേ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അവയവദാനത്തിന്റെ കാര്യത്തിൽ സ്ത്രീകൾ പിന്നിലല്ല, പല കണക്കുകളിലും അവർ മുന്നിൽ തന്നെയാണ്. 2011 മുതൽ 2026 വരെയുള്ള ലിവിംഗ് ഓർഗൻ ഡൊണേഷന്റെ കണക്കുകളിലാണ് ഈ വാർത്ത പറയുന്നത് കേട്ടോ. ആ കാലയളവിൽ 14,850 ലിവിംഗ് ഡോണേഴ്സ് ഉണ്ടായെന്നാണ് റിപ്പോർട്ട്. അതിൽ പുരുഷന്മാരെക്കാൾ ശ്രദ്ധേയമാകുന്ന പങ്കാളിത്തമാണ് സ്ത്രീകളുടേത്. ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ തോട്ടുണ്ട്, സ്ത്രീ എന്നത് പലപ്പോഴും നമ്മൾ പറയുന്നത് ഗിവിംഗ് നേച്ചറിലുള്ള ഒരാളാണെന്നാണ്. ടൈം കൊടുക്കും, കെയർ കൊടുക്കും, സപ്പോർട്ട് കൊടുക്കും, പക്ഷേ ഇവിടെ അതിനപ്പുറം ഒരു ജീവിതം തന്നെ കൊടുക്കാൻ തയ്യാറാവുന്ന മനസ്സാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യന് ജീവിക്കാൻ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടുമ്പോൾ ആ സെക്കൻഡ് ചാൻസിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ തീരുമാനം ഉണ്ടാകും. സോ ലേഡീസ്, യു ആർ നോട്ട് ജസ്റ്റ് സ്ട്രോങ്, സംടൈംസ് യു ബിക്കം സംബഡീസ് റീസൺ ടു ലീവ്. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മിറ.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചിയം എൻസെഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
1: ഉണക്ക് നാ മിനിസ്ട്രിയിൽ ഇടം പാക്കുറേ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ സാധാരണ പറയുന്നത് എനിക്ക് എന്ത് കിട്ടും എന്നാണ്. പക്ഷേ ഓർഗൻ ഡൊണേഷൻ നമ്മളെ പഠിപ്പിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്, എനിക്ക് എന്ത് കൊടുക്കാൻ കഴിയും. ഇവിടെ ഒരു ഡോണറുണ്ട്, അവിടെ ഒരു റെസിപ്പിയൻ്റ് ഉണ്ട്. ഒരാൾ കൊടുക്കുന്നു, മറ്റൊരാൾക്ക് ജീവിതം തിരികെ കിട്ടുന്നു. കേരളത്തിലെ ലിവിംഗ് ഓർഗൻ ഡൊണേഷന്റെ കണക്കുകളിൽ കിഡ്നി, ലിവർ ഡൊണേഷൻ എന്നിവ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. റിപ്പോർട്ടുകളിലെ കണക്കുകൾ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ഡൊണേഷൻ വഴി മറ്റൊരാളുടെ ജീവിതയാത്രയിൽ ഒരു നിർണായക ടേണിംഗ് പോയിന്റ് ആയി മാറിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൂടി, ഓർഗൻ ഡൊണേഷൻ എന്നത് ഇമോഷന്റെ പുറത്ത് മാത്രം എടുക്കേണ്ട തീരുമാനമല്ല. മെഡിക്കൽ സ്യൂട്ടബിലിറ്റി, കൺസെന്റ്, നിയമപരമായിട്ടുള്ള നടപടികൾ എല്ലാം കൃത്യമായി പാലിക്കണം. അതിനാൽ അവയർനെസ് വേണം, ഡിസ്കഷൻ വേണം, അറിവോടെ എടുത്ത ഒരു തീരുമാനം മാത്രമാണ് യഥാർത്ഥ വലിയ തീരുമാനം. സ്റ്റേ ട്യൂൺഡ്, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വൺസ് അഗെയിൻ എ വെരി വോം വെൽക്കം ബാക്ക് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. ഇത് മൈ റേഡിയോ 90 FM. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യമീറിയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. നമ്മുടെ ജീവിതം ആസ്വദിച്ചാൽ സ്റ്റോറി ഓവർ, മേ ബി നോട്ട്. ഒരു ഡോണർ ആകുമ്പോൾ നമ്മുടെ സ്റ്റോറി മറ്റൊരാളിലൂടെ കണ്ടിന്യൂ ചെയ്യും. റിപ്പോർട്ടുകളിൽ 2012 മുതൽ 2026 വരെയുള്ള ഡിസീസ്ഡ് ഓർഗൻ ഡൊണേഷൻ്റെ കണക്കുകളും പറയുന്നുണ്ട്. ഈ കാലയളവിൽ 430 ഡിസീസ്ഡ് ഡോണർ ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ദുഃഖത്തിൻ്റെ സമയത്ത് പോലും മറ്റൊരു കുടുംബത്തിന് പ്രതീക്ഷ നൽകാൻ കഴിയുന്ന ഒരു തീരുമാനം ഉണ്ടാകും. ഇമാജിൻ, ഒരു വീട്ടിൽ കണ്ണീർ, മറ്റൊരു വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് റൂമിലെ പ്രതീക്ഷ. ഒരു കുടുംബത്തിലെ യെസ് മറ്റൊരാളുടെ ഐ ക്യാൻ ലീവായി മാറുന്നു. അതുകൊണ്ടാണ് ഓർഗൻ ഡൊണേഷൻ ഒരു മെഡിക്കൽ പ്രൊസീജിയർ മാത്രമല്ലെന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹ്യൂമാനിറ്റി കണ്ടിന്യൂയിങ് ഈവൻ ആഫ്റ്റർ ലൈഫ്. സ്റ്റേ ട്യൂൺ, ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്പേഴ്സ് സംടൈംസ് ബോറിംഗ് ആണെന്ന് തോന്നും, പക്ഷെ ചില നമ്പേഴ്സിന് പിന്നിൽ മനുഷ്യരുടെ ജീവിതമാണ്. ഈ റിപ്പോർട്ടുകളിലെ കണക്കുകളിൽ കിഡ്നി ലിവർ ഡൊണേഷൻ ഉൾപ്പെടെയുള്ള ലിവിംഗ് ഓർഗൻ ഡൊണേഷൻ ആണ് പറയുന്നത്. 14,850 എന്നൊരു വലിയ നമ്പർ നമ്മൾ കാണുമ്പോൾ അത് വെറും സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, അത് 14,850 ഡിസിഷൻസ്, 14,850 ഫാമിലീസ്, 14,850 സ്റ്റോറീസ്. ഒരുപക്ഷെ അതിലും കൂടുതൽ ജീവിതങ്ങളെ ടച്ച് ചെയ്ത മൊമെന്റ്സ്. അതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും വളരെ ശ്രദ്ധേയമാണ്. ഇതിന്റെ ബ്യൂട്ടി എന്താണെന്ന് അറിയാമോ? നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്, ആ സഹായത്തിന്റെ വാല്യൂ നമുക്ക് ഒരിക്കലും മുഴുവനായി മനസ്സിലാക്കണമെന്നില്ല. ഒരു ഡോണറിന് അതൊരു ഡിസിഷൻ ആയിരിക്കാം, പക്ഷേ റെസിപ്പിയന് അത് ജീവിതം തന്നെയാണ്. സോ അവയർനെസ് സ്പ്രെഡ് ചെയ്യാം, ഓർഗൻ ഡൊണേഷനെ കുറിച്ച് ശരിയായ വിവരങ്ങൾ അറിയാം. അറിയാതെ ഫോർവേഡ് ചെയ്യുന്നതിന് പകരം അറിഞ്ഞുകൊണ്ട് ഒരു നല്ല തീരുമാനം ഫോർവേഡ് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നീറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷേ മിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഹീറോ ആരാണ്? ബിഗ് സ്ക്രീനിൽ വലിയ ഡയലോഗ്സ് പറയുന്ന ആളോ, അല്ലെങ്കിൽ ആർക്കും അറിയാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചമാകുന്ന ആളോ? അവയവദാനത്തിന്റെ കഥ പറയുമ്പോൾ രണ്ടാമത്തെ ആളാണ് റിയൽ ഹീറോ. ഈ റിപ്പോർട്ടിന്റെ ഹെഡ്ലൈനിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. അവയവദാനത്തിന് സ്ത്രീകളാണ് താരം എന്ന് പറയുന്നത്. ലിവിംഗ് ഓർഗൻ ഡൊണേഷന്റെ കണക്കുകളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണോ? അതായത്, ജീവിതത്തിൽ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് വേണ്ടി എത്ര വലിയൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് ഈ കണക്കുകൾ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഓർഗൻ ഡൊണേഷൻ ഒരു ട്രെൻഡ് ആകരുത്, ഒരു ഇമോഷണൽ ഇമ്പൾസ് ആകരുത്. ഇറ്റ് ഷുഡ് ബി an informed choice. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കാര്യം അവയർനെസ് ആണ്. കാരണം ഒരു പക്ഷേ നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഇൻഫർമേഷൻ, നമ്മൾ നടത്തുന്ന ഒരു കോൺവെർസേഷൻ ഒരാളുടെ ജീവിതം രക്ഷിക്കാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ആരെങ്കിലും എത്തിച്ചേക്കാം. ഇത് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

അങ്ങനെ ഒരു പിടി മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ജനങ്ങളുടെ സ്വന്തം ആർജിമേറിയാണ് കേട്ടോ നിങ്ങളോട് വിശേഷങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യന്റെ കാര്യം ഒന്നും കൂടെ റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. അപ്പൊ ചോദ്യം ദാ പിടിച്ചോളൂ കേട്ടോ. ചോദ്യം ഇതാണ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്താണ് എന്നതാണ് കേട്ടോ. ഐ റിപ്പീറ്റ്, ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ എസ് എം എസ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മേറ.

അങ്ങനെ അങ്ങനെ ഒരുപിടി മനോഹരമായിട്ടുള്ള പാട്ടുകളും കഥകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ മോർണിംഗ് ബെൽ പീടിക അടയ്ക്കാനായിട്ടുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. സോ ഞാൻ തൽക്കാലത്തേക്ക് ടാറ്റാ ബൈ ബൈ പറയാൻ പോവുകയാണ്. അതിനു മുൻപ് ചിലർ രാവിലെ അലാറം കേട്ട് എഴുന്നേൽക്കും കേട്ടോ, ചിലർ രാജ്യത്തിൻ്റെ അലാറം കേൾക്കാനും കാത്തു നിൽക്കും. അതാണ് നമ്മുടെ ആംഡ് ഫോഴ്സിൻ്റെ ജീവിതം. ഇന്ത്യൻ എയർഫോഴ്സിലെ ഓരോ പേഴ്സണൽസിനും പിന്നിൽ ഒരു ഫാമിലി ഉണ്ട്, അവരുടെ വെയിറ്റിംഗ് ഉണ്ട്, പ്രാർത്ഥനകളുണ്ട്, പക്ഷേ അതിനപ്പുറം ഒരു വലിയ പ്രൈഡുണ്ട്, സെർവിംഗ് ദ നേഷൻ. നമ്മൾ സേഫായി നമ്മുടെ ഡ്രീംസ് പെർസ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരുപാട് മനുഷ്യരുടെ ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. അതിനാൽ ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഡേയിൽ യൂണിഫോമിൻ്റെ പിന്നിലെ മനുഷ്യരുടെയും അവരുടെ ഫാമിലീസിനെയും നമുക്കൊന്ന് ഓർക്കാം, അവർക്ക് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. രാജ്യത്തിൻ്റെ ആകാശം കാക്കുന്ന ധീരഹൃദയങ്ങൾക്ക് നമ്മുടെ സ്നേഹവും ബഹുമാനവും പാസ് ചെയ്തുകൊണ്ട് ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കാണാം എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.
4: ചൊട്ടുമ ചട്ടുമച്ചുടി തെക്കൻ കാറ്റിൽ തച്ചി തച്ചി തടുപുടി ചച്ച

0: തടിപൊടി തെക്കൻ കാറ്റിൽ തട്ടി തട്ടി തടിപൊടിനോന്ന്
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
4: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari. The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: My Radio 90 FM கேட்டறிஞ்ச கோட்டுகூடா
3: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
4: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
3: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
4: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
3: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
5: Prime Academy for General Education.
6: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതു കടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനിത്തു മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കോട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ. My radio.

0: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari. The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
1: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
0: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.
2: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
3: My Radio 90FM, 90FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

Hey, hello, good afternoon, my beautiful listeners. Welcome to Y Radio 90FM. Kate Aranya Kutu Kudan. ലഞ്ച് ബ്രേക്ക് അടിച്ചുകൊണ്ട് അർജേ ധീരജ ജാനകി ഇതവിടെ തീറ്റുണ്ട്. ഞാൻ ആലോചിക്കായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചില ആളുകളോട് നമ്മൾ ഇത്രത്തോളം കെയർ കൊടുക്കുന്നുണ്ട് എന്ന്. അവർക്കിപ്പോൾ തലവേദന ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും മരുന്ന് കഴിച്ചോ, ക്ഷീണിച്ചിരിക്കുകയാണെങ്കിൽ പറയും കുറച്ച് വിശ്രമിച്ചിട്ട് ചെയ്താൽ മതി, അവർ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചോ എന്ന് നമ്മൾ വീണ്ടും വീണ്ടും ഒക്കെ ചോദിക്കില്ലേ. പക്ഷെ ഇതേ കാര്യങ്ങൾ നമ്മൾക്ക് സംഭവിക്കുമ്പോഴോ, കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, ഇത് കഴിഞ്ഞിട്ട് വിശ്രമിക്കാം, ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് എന്ത് ചെയ്യും, അങ്ങോട്ട് തട്ടി മാറ്റി വെക്കുമല്ലേ. പക്ഷേ മറ്റുള്ളവർക്ക് ഈ സമയം കണ്ടെത്തുന്നത് നമുക്ക് വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. സ്വന്തം ശരീരവും മനസ്സും പറയുന്ന ചെറിയ സൂചനകൾ കേൾക്കാതെ നമ്മളതൊക്കെ മറന്നു പോകുമല്ലേ. ഇപ്പോൾ തല ചുറ്റാണെന്നുണ്ടെങ്കിൽ ജോലി തീർക്കണം എന്ന് വിചാരിച്ച് ജോലി ചെയ്യാനായിട്ടിരിക്കും, ശരീരം വയ്യെങ്കിലും മറ്റൊരാളുടെ കാര്യം നോക്കും, ക്ഷീണുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകും. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നമ്മളെ ആവശ്യമുള്ളവർക്ക് വേണ്ടി ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മളെ തന്നെ നമ്മൾ നോക്കണമല്ലേ. സ്വന്തം ആരോഗ്യത്തിന് കുറച്ച് സമയം മാറ്റിവെക്കുന്നത് സെൽഫിഷ് അല്ല, അത് നമ്മളോടുള്ളൊരു ബേസിക് കെയർ ആണ്. അപ്പോൾ ഇനി ഒരിക്കൽ നമ്മളോട് തന്നെ ചോദിക്കാം, എല്ലാവരെയും നോക്കുന്നുണ്ട് ഞാൻ എന്നെ തന്നെ നോക്കുന്നുണ്ടോ എന്ന്. എന്തായാലും സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. ഒപ്പം കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തകർപ്പൻ ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ചെയ്യും ബൈ റേഡിയോ 90FM. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ അർജേ ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋജയ്, ധീരജ, ജാനകി.
4: ഞാൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമാണല്ലോ ഇത്. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നു എന്നത് കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നതിൽ മാത്രം ഒതുങ്ങുന്നതാണ് അല്ലല്ലേ. ചിലപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് വലിയ കാര്യങ്ങളൊന്നുമല്ല, വയ്യെന്ന് തോന്നുമ്പോൾ ഇന്ന് കുറച്ച് പതുക്കെ പോകാം എന്ന് നമ്മളോട് തന്നെ പറയുന്നത്. എല്ലാവരെയും സന്തോഷിപ്പിക്കണം എന്ന ചിന്തയിൽ നമ്മളെ തന്നെ തളർത്താതെ ഒരു കാര്യത്തിന് ഇല്ല എന്ന് പറയുന്നത്, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കിടയിൽ സ്വന്തം ആവശ്യങ്ങളും ഒരു ചെറിയ ഇടം കൊടുക്കുന്നത്, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതെ സാരമില്ല അടുത്ത തവണ കുറച്ചുകൂടി നന്നാക്കാം എന്ന് നമ്മളോട് തന്നെ പറയുന്നത്, ഇതൊക്കെയാണല്ലേ ശരിക്കും സെൽഫ് ലവ്. നമ്മുടെ ലൈഫിൽ നമ്മളോടൊപ്പം എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരേയൊരു വ്യക്തി നമ്മൾ തന്നെയല്ലേ. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നല്ലൊരു മനുഷ്യനാകാൻ ശ്രമിക്കുന്നതിനോടൊപ്പം നമ്മളോടും ഒരു നല്ല മനുഷ്യനാകാനായിട്ട് മറക്കരുത്. നമ്മളെ സ്നേഹിക്കുക എന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് കുറയ്ക്കുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു പ്രധാന സ്ഥാനം കൊടുക്കുന്നതാണല്ലേ. അപ്പോൾ ഇന്ന് മുതൽ മറ്റൊരാൾക്ക് വേണ്ടി കരുതലോടെ ചോദിക്കുന്ന ആ ഒരു ചോദ്യം, നിനക്ക് സുഖമാണോ, ഒരിക്കൽ നമ്മളോടും ഒന്ന് ചോദിച്ചു നോക്കാം, എനിക്ക് സുഖമാണോ, ഞാൻ ഹാപ്പിയാണോ, ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു ചോദ്യം അതായിരിക്കാം. എന്തായാലും ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഒരു എനർജി ലെവൽ കുറച്ചും കൂടി ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട് കേൾക്കാം ഒപ്പം കളർഫുൾ ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു ബോയ് റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ ർജയ്, ധീരജ, ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്.
1: My Radio 90 FM.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനകി യെസ് അഗ്രതി ആ ഒരു സമയമായിരിക്കാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യത്തിനുള്ള സമയം. ഒട്ടും സമയം കളയാതെ ആ ഒരു ചോദ്യം എന്താണ് എന്ന് നോക്കാല്ലേ. ഇന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ യെസ് മസ് ചോദ്യം. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മോട്ടോ എന്താണ്? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879709 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം കളർഫുൾ ഗാനങ്ങൾ. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: Welcome back to our show, Lunch Break. Arjay, Dheerajaja, Nagi. ഒരു സിനിമ ഏകദേശം 30 വർഷം മുൻപ് തുടങ്ങാനിരുന്ന സിനിമ, പക്ഷേ വെള്ളിത്തിരയിൽ എത്തിയില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതേ സിനിമ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മന്ന. ഇപ്പോൾ എന്താണ് അന്നയെ കുറിച്ച് ഇത്രയും സംസാരിക്കാൻ കാരണം എന്നല്ലേ? കുറച്ച് നാളായി നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ട്, യവന കഥയിലെ ഇടയ കന്യക. നിവിൻ പോളിയും അമിതാഭ് ബച്ചനും പ്രധാന വേഷത്തിലെത്തിയ ബത്ലഹീം കുടുംബ യൂണിറ്റ് എന്ന ഒരു സിനിമയിലെ ഈ പഴയ പാട്ട് വീണ്ടും പ്രേക്ഷകരുടെ ഇടയിൽ ശ്രദ്ധ നേടിയില്ലേ? പാട്ട് വീണ്ടും കേൾക്കുമ്പോൾ പലർക്കും സ്വാഭാവികമായൊരു സംശയം വരും, ഈ പാട്ട് ആദ്യം ഏത് സിനിമയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു, ഏത് സിനിമയിലെയാണ് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരും. അങ്ങനെ അന്വേഷിച്ചെത്തുന്നത് 30 വർഷം പഴക്കമുള്ള അന്ന എന്ന സിനിമയിലേക്കാണ്. 90s സംവിധായകൻ ജോഷി ചെയ്യാനിരുന്ന ഒരു സ്വപ്ന പദ്ധതിയായിരുന്നു അന്ന. എൻ മോഹനന്റെ തിരക്കഥയിൽ അരവിന്ദ് സ്വാമിയെയും ശ്രീദേവിയെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ചിത്രം ഒരുങ്ങാനായിരുന്നു അന്ന് തീരുമാനിച്ചിരുന്നത്. പക്ഷേ താരങ്ങളുടെ ഡേറ്റ് സംബന്ധമായ പ്രശ്നങ്ങളും മറ്റ് സാങ്കേതിക കാരണങ്ങളും കാരണം ആ സിനിമ മുന്നോട്ട് പോയില്ല. പ്രധാനമായും പറയേണ്ട ഒരു കാര്യം, ചിത്രത്തിൻ്റെ ഒരു രംഗം പോലും അന്ന് ചിത്രീകരിച്ചിരുന്നില്ല. പക്ഷേ സിനിമ നടന്നില്ലെങ്കിലും അതിലെ പാട്ടുകൾ അന്ന് തന്നെ റെക്കോർഡ് ചെയ്തിരുന്നു. അതിലൊന്നായിരുന്നു നമ്മളിപ്പോൾ വീണ്ടും കേൾക്കുന്ന യവന കഥയിലെ ഇടയ കന്യക എന്ന ആ ഒരു പാട്ട്. അങ്ങനൊരു പഴയ പാട്ട് പുതിയ തലമുറയിൽ വീണ്ടും ശ്രദ്ധിക്കപ്പെട്ടു അല്ലേ? അതിൻ്റെ പിന്നിലെ സിനിമയെ കുറിച്ച് അന്വേഷണം ഉണ്ടായി. പിന്നെ ദാ 30 വർഷം മുൻപ് പാതി വഴിയിൽ നിന്ന് പോയ അന്ന വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിശേഷം വരുന്നത്. അതായത് നമ്മുടെ നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം മുളകുപാടം ഫിലിംസിലൂടെ അന്നയുടെ നിർമ്മാണാവകാശം സ്വന്തമാക്കിയിരിക്കുകയാണ്. പഴയ കഥയും അതിനോടൊപ്പമുള്ള ഓർമ്മകളും പുതിയ എഴുത്തുകാരിലൂടെ പുതിയ തലമുറയിലേക്ക് എത്തിക്കണം എന്നാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. പക്ഷെ ഒരു കാര്യം ഇപ്പോഴും സസ്പെൻസാണ്, പുതിയ അന്നയിൽ ആരൊക്കെയാകും അഭിനയിക്കുക, സംവിധായകൻ ആരായിരിക്കും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണല്ലേ. അപ്പോൾ ഒരു പാട്ടിലൂടെ വീണ്ടും ഓർമ്മിപ്പിക്കപ്പെട്ടൊരു സിനിമ 30 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു യാത്ര തുടങ്ങുകയാണ്. ഏതായാലും ആ ഒരു വിശേഷങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനിടയിൽ നമ്മുടെ പട്ടുപെട്ടിയിലെ പാട്ടുകൾക്കുള്ള സമയമായിട്ടുണ്ട്. കൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ദിരാജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനഗി. ഒരു പാട്ട് വൈറലായത് കൊണ്ട് മാത്രം ഒരു പഴയ സിനിമ വീണ്ടും വാർത്തകളിൽ വരുന്നത് നമ്മൾ അധികം കേൾക്കാത്ത കാര്യമായിരിക്കും അല്ലേ. പക്ഷേ അന്നയുടെ കഥ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം സിനിമയ്ക്ക് വേണ്ടി പാട്ടുകൾ മാത്രമല്ല കഥയും തിരക്കഥയും കഥാപാത്രങ്ങളൊക്കെ ഒരുങ്ങിയിരുന്നു. പക്ഷേ സിനിമ മാത്രം സംഭവിച്ചില്ല. അന്നയുടെ കഥയുടെ തുടക്കം 90s. എഴുത്തുകാരനും നോവലിസ്റ്റുമായ എൻ മോഹനൻ ഇടുക്കിയിൽ നടന്ന ഒരു സാഹിത്യ അക്കാദമി ക്യാമ്പിന്റെ ഭാഗമായി അവിടുത്തെ പല സ്ഥലങ്ങളും സന്ദർശിച്ചിരുന്നു. ആ യാത്രയിൽ കണ്ട കാഴ്ചകളും അനുഭവങ്ങളൊക്കെയാണ് പിന്നീട് ഒരു കഥയായി അദ്ദേഹത്തിന് മനസ്സിൽ രൂപപ്പെട്ടത്. ആ കഥ തിരക്കഥയാക്കി മാറ്റാൻ പ്രേരിപ്പിച്ചത് പ്രശസ്ത കവി ONV കുറിപ്പായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പിന്നീട് ആ തിരക്കഥ സംവിധായകൻ ജോഷിയുടെ കൈകളിലെത്തി. കഥ ഇഷ്ടപ്പെട്ട ജോഷി സിനിമയാക്കാൻ തീരുമാനിച്ചു. കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ ഹരിയെയും മന്നയെയും അവതരിപ്പിക്കാൻ നമ്മുടെ അരവിന്ദ് സ്വാമിയെയും ശ്രീദേവിയെയും ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. കഥയുടെ പശ്ചാത്തലവും പ്രത്യേകതയുള്ളതായിരുന്നു. ദേവികുളം സബ് കളക്ടറായ ഹരിയും മന്ന എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയും തമ്മിലുള്ള പ്രണയമായിരുന്നു സിനിമയില്. സംഗീതത്തിനും കഥയില് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ ഔസേപ്പച്ചൻ സംഗീതം നൽകി 8 പാട്ടുകൾ വരെ റെക്കോർഡ് ചെയ്തു. സിനിമ ചിത്രീകരണം തുടങ്ങുന്നതിന് മുൻപ് ഈ പാട്ടുകളെല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ട് തന്നെ 1995 ഈ ഗാനങ്ങൾ കാസറ്റായി പുറത്തിറങ്ങി. പക്ഷേ സിനിമയുടെ കാര്യത്തിൽ കാര്യങ്ങൾ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. അരവിന്ദ് സ്വാമിയെയും ശ്രീദേവിയുടെ ഡേറ്റുകളും ഒത്തു വരാതെ വന്നതോടെ ചിത്രീകരണം അങ്ങനെ നീണ്ടുപോയി. ശ്രീദേവിക്ക് പകരം മീനയെ പരിഗണിച്ചെങ്കിലും അരവിന്ദ് സ്വാമിയുടെ ഡേറ്റുകളും പ്രശ്നമായി. അങ്ങനെ ലാസ്റ്റ് ഒരു രംഗം പോലും ചിത്രീകരിക്കാത്ത അന്നം മുടങ്ങിപ്പോയി. പക്ഷെ സിനിമയ്ക്ക് വേണ്ടി പറഞ്ഞ പാട്ടുകൾ മാത്രം കാലത്തെ അതിജീവിച്ചു. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ആ പാട്ട് വീണ്ടും ആളുകളുടെ പ്ലേലിസ്റ്റിലെത്തി. അതോടെ ഒരിക്കൽ സിനിമയാകാതെ പോയ അന്നയും വീണ്ടും നമ്മുടെയൊക്കെ സംസാരത്തിലേക്ക് തിരിച്ചെത്തിയില്ലേ. എന്തായാലും ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ പറയാനായിട്ട്. ഈ ഒരു കഥകൾക്കിടയിൽ നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾക്കുള്ള സമയമായിരിക്കുകയാണ്. പാട്ടുകൾക്ക് ജീഷും കേട്ടുമുട്ടും. സ്റ്റേറ്റ് അഞ്ചും ബയറടിയോ 90 FM കേട്ടറിഞ്ഞുകൊണ്ട് കൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.
1: ചന്ദനരേണു അണിഞ്ഞൊരു പൂവിരളഞ്ജനമെഴുതി മിഴിഞ്ഞൊരു മധുരിമയണി.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. മഴക്കാലത്താണ് കൂടുതലും ഈ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചർ ഫ്ലക്ച്വേഷൻസും ഉണ്ടാവുന്നത്. ഭക്ഷണം കൂടുതൽ കഴിക്കുകയും വെള്ളം കുറവ് കുടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ മഴക്കാലം എന്ന് പറയുന്നത്. അപ്പൊ ഈ പല്ലിന്റെ മുകളില് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചിരിക്കുകയും എന്നാൽ വെള്ളം അപ്പൊ ആവശ്യത്തിന് കുടിക്കാത്തത് കൊണ്ട് തന്നെ അത് ഉള്ളിലേക്ക് വാഷ് ഓഫ് ചെയ്യാനുള്ള സാധ്യത കുറയുകയും ചെയ്യുന്ന ഒരു സമയമാണ്. അങ്ങനെ വരുന്ന സമയത്ത് കൂടുതൽ പല്ലുകൾ കേടാവും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം ഈ ഒരു കാലഘട്ടത്തിൽ. പിന്നെ മഴക്കാലത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ മടി എന്ന് പറയുന്നതാണ്. 2 നേരം എഴുന്നേറ്റ് പല്ല് തേക്കുക, അതുപോലെ തന്നെ നാക്ക് വൃത്തിയാക്കുക. 80% ബാക്ടീരിയ നാക്കിന്റെ മുകളിലാണ് ഉള്ളത്. അപ്പൊ നാക്ക് വൃത്തിയാക്കുക, അതുപോലെ വെള്ളം ആവശ്യത്തിന് ഞാൻ പറഞ്ഞതുപോലെ കുടിക്കുക, ഭക്ഷണം ക്രമീകരിക്കുക, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. അതുപോലെ ഒരു നേരമെങ്കിലും ഈ ഫ്ലോസ്, ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കിട്ടും, പ്രത്യേകിച്ച് രാത്രിയിൽ ഈ പല്ലിനിടയിലൊക്കെയുള്ള ഫുഡ് സബ്സ്റ്റൻസസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തു കളയാൻ വേണ്ടിയിട്ടും ഡെന്റൽ ഫ്ലോസ് എന്ന് പറഞ്ഞൊരു സാധനം ഉപയോഗിക്കേണ്ടതാണ്. ഈ ഒരു കാലത്താണ്, മഴക്കാലത്താണ് നമ്മൾ കൂടുതലും ദന്തപരിചരണം ചെയ്യേണ്ടത് എന്ന് ഞാൻ പറയും. അമിതമായി ചൂടുള്ള വെള്ളവും അമിതമായി തണുപ്പുള്ള വെള്ളവും ഒഴിവാക്കുക. കാരണം ഈ ഒരു സമയത്തെന്ന് പറയുന്നത് ഓൾറെഡി നല്ല തണുപ്പാണ്, പല്ലിനൊക്കെ അല്ലെ ഇത്തിരി സെൻസിറ്റിവിറ്റി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ കോടി പിടിക്കുക എന്നൊക്കെ പറയും, ചിലപ്പോൾ നമ്മുടെ കൈക്കൊക്കെ അതെ ഇങ്ങനെ വേദനകളൊക്കെ കൂടുന്ന ഒരു ടൈമും കൂടിയാണ്. ചിലർക്ക് തണുപ്പൊന്നും ഒട്ടും പറ്റില്ല ആ ഒരു സമയത്ത്. അപ്പം സെൻസിറ്റിവിറ്റി, പൊതുവേ ഒരു ഇൻഫ്ലമേഷൻ ഒക്കെ കൂടുന്നൊരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ വായിലാണെങ്കിലും ഒരു ഫ്ലൂറൈഡ് അടങ്ങുന്ന നല്ലൊരു ടൂത്ത് പേസ്റ്റ് കൊണ്ടും ഒരു സോഫ്റ്റ് ടൂത്ത് ബ്രഷ് കൊണ്ടും 2 നേരവും പല്ല് തേക്കാൻ ശ്രമിക്കുക.
4: My Radio 90 FM.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനഗി. അന്നയെ കുറിച്ച് പറയുമ്പോ ഇതുവരെ വന്നതിൽ ഏറ്റവും വലിയ ചോദ്യമായി നിൽക്കുന്നത് ഇനി ഈ ഒരു സിനിമ എങ്ങനെയായിരിക്കും എന്നതാണ്. കാരണം നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം പറയുന്നത് പഴയ സിനിമയെ അതേപടി പുനർജീവിപ്പിക്കാനല്ല ശ്രമം എന്നാണ്. കഥയും അതിനോടൊപ്പമുള്ള ഓർമ്മകളും പുതിയ തലമുറയിലേക്ക് എത്തിക്കണമെങ്കിൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വേണമല്ലോ. അതുകൊണ്ട് പുതിയ രചയിതാക്കളിലൂടെ കഥ വീണ്ടും വികസിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ പഴയ കഥയുടെ ആത്മാവ് നിലനിർത്തിക്കൊണ്ട് ഇന്നത്തെ പ്രേക്ഷകരോട് സംസാരിക്കുന്ന രീതിയിലേക്ക് സിനിമയെ മാറ്റിയെടുക്കോ, അതാണ് ഇനി കാണാനുള്ളത്. ഇതുവരെ പുറത്തു വന്ന വിവരം അനുസരിച്ച് പുതിയ സംവിധായകൻ ആരായിരിക്കും, ആരൊക്കെയായിരിക്കും അഭിനയിക്കുക എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ കാസ്റ്റിംഗിന്റെ പേരിൽ പല തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും അതിനൊന്നിനും ഉറപ്പുള്ള വാർത്തയായി കാണേണ്ടതില്ല. നിർമ്മാതാവ് തന്നെ ഈ വിവരങ്ങൾ പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്രഖ്യാപനം വന്നതോടെ മലയാള സിനിമയിൽ ഒരു പഴയ പ്രോജക്റ്റിനെ പുതിയ കാലത്ത് വീണ്ടും അവതരിപ്പിക്കാനുള്ളൊരു കൗതുകകരമായ ചാപ്റ്റർ ആണ് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസർ സ്വന്തം പഴയ സിനിമകളുടെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു പുതിയ യാത്ര പ്രഖ്യാപിക്കുന്ന സമയത്ത് അന്നയുടെ പുതിയ പതിപ്പിൽ ആരൊക്കെ ഉണ്ടാകും, കഥയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും, പഴയ ഓർമ്മകൾ എത്രത്തോളം പുതിയ സിനിമയിൽ ഉണ്ടാകും, എന്തായാലും ആ പ്രതീക്ഷകളൊന്നും വൃത്തിയാകില്ലെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളില്ലേ കേറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ. ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.
1: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
2: Desh ke har gareeb, har vyakti tak poshan pahunchana bhi sarkar ki prathmikta hai.
1: Connect with your nearest Anganwadi today, because Hamari Anganwadi hai, Hamari Zimmedari.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനഗി. പ്രണയം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി ഓർക്കുന്നത് രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു ബന്ധമാണ് എന്നല്ലേ. പക്ഷേ ആ ഇഷ്ടം തിരിച്ചു കിട്ടിയില്ലെങ്കിലോ? ഒരാൾക്ക് തോന്നുന്ന പ്രണയം മറ്റൊരാൾക്ക് അതേ രീതിയിൽ തോന്നണമെന്നില്ല. അവിടെ ഒരാൾക്ക് പറയാനുള്ളത് ഏറ്റവും സ്വാഭാവികമായ വാക്കായിരിക്കും, എനിക്ക് താല്പര്യമില്ല. പക്ഷേ ആ വാക്ക് അംഗീകരിക്കാൻ കഴിയാതെ വന്നാൽ ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് പൂച്ച മേരി ജാൻ എന്ന സിനിമയുടെ കഥ കൂടുതൽ സീരിയസ് ആകുന്നത്. നമ്മുടെ മൃണാൽ അവതരിപ്പിക്കുന്ന പൂജ എന്ന കഥാപാത്രത്തിന്റെ ജീവിതത്തിലൂടെയാണല്ലേ ഈ ഒരു സിനിമ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെ പൂജയുടെ അടുത്തൊരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ പൂജ അത് റിജക്ട് ചെയ്യുമ്പോൾ ഒരു സാധാരണ ലവ് സ്റ്റോറി പോലെയൊക്കെ തോന്നുമെങ്കിലും കഥ അവിടെ അവസാനിക്കുന്നില്ല, അവിടെ നിന്നാണല്ലേ തുടങ്ങുന്നത്. ആ ഒരു റിജക്ഷന് പിന്നാലെ സംഭവിക്കുന്ന ഒരു ദുരന്തമാണ് പിന്നീട് കഥയെ മറ്റൊരു തലത്തിൽ എത്തിക്കുന്നത്. ആ ഒരു വ്യക്തി നേരെ പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അതോടെ പൂജയുടെ മേലെ തന്നെ കുറേ ചോദ്യങ്ങൾ ഉയരാണ്. ഒരു വ്യക്തിയുടെ തീരുമാനത്തിന് മറ്റൊരാൾ എത്രത്തോളം ഉത്തരവാദിയാണ്? പ്രണയം നിരസിക്കുന്നത് തെറ്റാണോ? ഒരാളുടെ ഫീലിങ്സ് ഹേർട്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം മറ്റൊരാളെ ഏറ്റെടുക്കേണ്ടി വരുമോ? ശരിക്കും ഇത്തരം അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യനിലേക്കാണ് സിനിമ പതിയെ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇത് ചുരുക്കി പറയുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് യെസ് പറയാനുള്ള അവകാശം മാത്രമല്ലല്ലോ, നോ പറയാനുള്ള അവകാശവും തന്നെയാണ്. ആ ഒരു നോ ഒരു മനുഷ്യന്റെ ജീവിതത്തെയും അതിന് ചുറ്റുമുള്ള എല്ലാവരെയും എങ്ങനെ ബാധിക്കുന്നു എന്നതാണ് പൂജ മേരി ജാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് പേർക്ക് ഒരുപാട് അഭിപ്രായങ്ങൾ പറയാനായിട്ട് കാണും. എനിക്കും അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അതിലേക്കൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതിന് മുൻപായി നമുക്ക് കേൾക്കാം കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺ ടു ബോയ് റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനഗി. ഒരു സിനിമയില് ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ സാധാരണയായി അതിന്റെ റിസൾട്ട് ആണ് കാണുന്നത്. പക്ഷേ ആ സംഭവത്തിലേക്ക് എത്തിച്ചേർന്ന ഓരോ ചെറിയ കാര്യങ്ങളും എങ്ങനെയായിരുന്നു എന്നതും ചിലപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആണല്ലേ. പൂജ മേരി ജാൻ അത്തരം ഒരു കഥയാണ്. പൂജയും അതുപോലെ തന്നെ പൂജയെ അപ്രോച്ച് ചെയ്ത ആ ഒരു വ്യക്തിയും തമ്മിലുള്ള ബന്ധമാണ് ഈ ഒരു സിനിമയിൽ പറയുന്നത്. അതായത് ആ ഒരു വ്യക്തിക്ക് പൂജയെ ഒരുപാട് ഇഷ്ടമായിരുന്നു, പക്ഷേ പൂജ അതേ രീതിയിൽ അയാളെ കാണുന്നില്ല. അതുകൊണ്ട് അവളുടെ തീരുമാനം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ സിനിമ ചോദിക്കുന്ന ഒരു പ്രധാന കാര്യമുണ്ട്, ഒരാളുടെ ഇഷ്ടം മറ്റൊരാളുടെ മേല് അവകാശമായി മാറുന്നത് എപ്പോഴാണ്? പ്രണയത്തിൽ റിജക്ഷൻ ഉണ്ടാകും, അത് വേദനിപ്പിക്കാം, പക്ഷെ ആ ഒരു വേദനയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് ഓരോ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. അതുപോലെ തന്നെ സിനിമ ഇതിനൊരു റൊമാൻറ്റിക് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആയി മാത്രം കാണാതെ അതിന്റെ സാമൂഹികവും നിയമപരമായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. പൂജയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അവളെടുത്തത് സ്വന്തം ജീവിതത്തെ കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം മാത്രമാണ്. പക്ഷേ ആ തീരുമാനത്തിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ അവളെ തന്നെ ഒരു വലിയ ചോദ്യത്തിന് മുന്നിൽ നിർത്തുന്നുണ്ട്. അവിടെയാണ് ഈ സന എന്ന കഥാപാത്രത്തിന്റെ പ്രാധാന്യം വരുന്നത്. സന ഒരു ലോയറാണ്. കഥ മുന്നോട്ട് പോകുമ്പോൾ പൂജ നേരിടുന്ന ലീഗൽ സിറ്റുവേഷനിൽ സന എത്തുന്നു. അതോടെ സിനിമയുടെ പെർസ്പെക്റ്റീവ്സ് കുറച്ചുകൂടി മാറുന്നുണ്ട്. കാരണം ഇനി ചോദ്യം ആരാണ് ശരി ആരാണ് തെറ്റ് എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഒരു സംഭവത്തെ നിയമം എങ്ങനെ നോക്കും, സമൂഹം എങ്ങനെ നോക്കും, അതേസമയം ആ സംഭവത്തിന് നടുവിൽ നിൽക്കുന്ന ഒരാള് അതിനെ എങ്ങനെ അനുഭവിക്കുന്നു, ഈ മൂന്ന് കാഴ്ചപ്പാടുകളും തമ്മിൽ കൂട്ടിമുട്ടുന്നിടത്താണ് സിനിമയുടെ ടെൻഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ പൂജ മേരി ജാൻ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോറി ആയി മാത്രം കാണേണ്ട സിനിമയല്ല. റിജക്ഷൻ, ഇമോഷണൽ ബൗണ്ടറീസ്, റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ ജഡ്ജ്മെന്റ്സ് ഇതൊക്കെ കൂടി ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, സിനിമ ഒരു ഈസി ആൻസർ തരുന്നില്ല, നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ചില ചോദ്യങ്ങൾ മുന്നിൽ വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കൊക്കെ ഇടയിൽ നമുക്ക് കേൾക്കാൻ കുറച്ച് കൂളാക്കാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ് ടു ബൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനഗി പൂജ മേരേജ് ആണ്. അവരുടെ സിനിമയെ കുറിച്ച് പറയുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു കാര്യമാണ്, ഒരു സംഭവം നടക്കുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. പൂജ നേരിടുന്ന പ്രശ്നം അവളുടെ വ്യക്തിപരമായ കാര്യമാണെന്ന് തോന്നും, പക്ഷേ ഒരു ഘട്ടത്തിൽ അത് സമൂഹത്തിന് തന്നെ ചർച്ചയാകുന്നുണ്ടല്ലേ. ഒരാളുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെ പുറത്തുള്ളവർ സ്വന്തം രീതിയിൽ വിലയിരുത്താൻ തുടങ്ങുമ്പോൾ സത്യത്തിനും അഭിപ്രായത്തിനും ഇടയിലുള്ള വ്യത്യാസം എത്ര വലുതാണെന്ന് സിനിമ കാണിച്ചു തരുന്നുണ്ട്. ഇവിടെയാണ് സനയുടെ കഥാപാത്രം കൂടുതൽ പ്രധാനമാകുന്നത്. ഒരു ലോയർ എന്ന നിലയിൽ സന കാര്യങ്ങളെ വികാരത്തിന്റെ പേരിൽ മാത്രം നോക്കുന്നില്ല, സംഭവിച്ച കാര്യങ്ങളെ നിയമത്തിന്റെ കാഴ്ചപ്പാടിലാണ് പരിശോധിക്കുന്നത്. അതേസമയം പൂജയുടെ ഭാഗത്ത് നിന്ന് നിൽക്കുമ്പോൾ കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. ഒരു വ്യക്തി എടുത്ത തീരുമാനം ശരിയോ തെറ്റോ എന്ന് പുറത്തു നിന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ ആ തീരുമാനം എടുക്കേണ്ടി വന്ന സാഹചര്യത്തിലൂടെ കടന്നു പോയത് ആ വ്യക്തി തന്നെയാണ്. ഇതൊക്കെയാണ് സിനിമയെ ഒരു റിലേഷൻഷിപ്പ് ഡ്രാമയിൽ നിന്ന് കുറച്ചുകൂടി സീരിയസ് ടെറിഷറിയിലേക്ക് കൊണ്ടുപോകുന്നത്. പിന്നെ മൃണലിന്റെ പെർഫോമൻസിനെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. പൂജ എന്ന കഥാപാത്രം നേരിടുന്ന ഇമോഷണൽ പ്രഷർ വളരെ സ്റ്റെബിൾ ആയിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. വലിയ ഡ്രാമാറ്റിക് റിയാക്ഷൻ മാത്രം ആശ്രയിക്കാതെ കഥാപാത്രത്തിന്റെ കൺഫ്യൂഷൻസും ടെൻഷൻസും പ്രകടിപ്പിക്കാനാണ് പെർഫോമൻസിൽ ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പൂജൻ അപ്രോച്ച് ചെയ്ത ആ ഒരാള് അയാളുടെ പെർസ്പെക്റ്റീവ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അയാളുടെ ആക്ഷൻസിനെ ന്യായീകരിക്കണോ എന്നൊരു വേറൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിൽ വരും. അതാണ് ഈ ഒരു സിനിമയുടെ ഇൻട്രസ്റ്റിംഗ് പോയിന്റ്. ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് വേറെ കാര്യം, അയാളുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നത് വേറെ കാര്യം. ഈ രണ്ടിനും ഇടയിലുള്ള ഈ വ്യത്യാസം സിനിമ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നുണ്ടല്ലേ. അതിനൊപ്പം വിജയരാസ് ഉൾപ്പെടെയുള്ള താരങ്ങളും കഥയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വേറിട്ടൊരു ഡൈമെൻഷൻ നൽകുന്നുണ്ട്. അപ്പോൾ പൂജ മേരേജ് ആണ് നമ്മളോട് പറയുന്നത് ഒരു സിമ്പിൾ ലവ് സ്റ്റോറി മാത്രമല്ല, ഒരു സംഭവത്തെ പലരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെ മാറുന്നു എന്നതാണ് സിനിമയുടെ പ്രധാന കൗതുകങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ കഥയേക്കാൾ ചിലപ്പോൾ സിനിമ നമ്മളിൽ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളായിരിക്കും മനസ്സിൽ കൂടുതൽ നേരം നിൽക്കുന്നുണ്ടാകുക. എന്തായാലും ഈ ഒരു മൂവിയുടെ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പാട്ടുകൾ കുളിച്ച് വായിച്ചിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു ബൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാ നഗി.
1: ഒരു സംഭവം നടക്കുമ്പോ അതിന്റെ സത്യാവസ്ഥ അറിയുന്നതിന് മുൻപേ നമ്മളൊരു അഭിപ്രായം ഉണ്ടാക്കാറില്ലേ? അവൾ അങ്ങനെയായിരിക്കും, അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകും. ഇങ്ങനെ മുഴുവൻ കാര്യവും അറിയാതെ തന്നെ ഒരാളുടെ ക്യാരക്ടറിനെ കുറിച്ച് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടാക്കാൻ നമുക്ക് അധികം സമയം വേണ്ടല്ലേ. പൂജ മേരി ജാൻ ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഈ ഒരു ഹ്യൂമൻ ടെൻഡൻസി കൂടിയാണ്. പൂജയുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ പുറത്തറിയുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് സംഭവിച്ചത് എന്താണ് എന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ല. അവൾ എങ്ങനെയുള്ള ആളാണ്, അവളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു, അവളെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ കൂടി ആളുകൾ വിലയിരുത്താനായിട്ട് തുടങ്ങുകയാണല്ലേ. അവിടെയാണ് ഒരു വ്യക്തി അവരുടെ സ്വകാര്യ ജീവിതവും പബ്ലിക് ഒപ്പീനിയനും തമ്മിലുള്ള ഒരു വലിയ തർക്കം വരുന്നത്. കാരണം ഒരാളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ച് അവരുടെ ക്യാരക്ടറിനെ മുഴുവനായി ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു ട്രാജഡി സംഭവിച്ചാൽ ഉടനെ തന്നെ കുറ്റക്കാരനെ കണ്ടെത്തണം, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളെ കുറിച്ചാണല്ലോ ഇവിടെ ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഒരാള് ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ അവരുടെ പെരുമാറ്റം എങ്ങനെയാണ്, ഡ്രസ് എങ്ങനെയായിരുന്നു, ഫ്രണ്ട്ഷിപ്പ് റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ഡിസ്കഷന്റെ ഭാഗമാകുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങളും മാറാം. പൂജ മേരി ജാൻ ഈ ജഡ്ജ്മെന്റ് എത്ര എളുപ്പത്തിലാണ് രൂപപ്പെടുന്നത് എന്നത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ നമ്മളും ഒന്ന് ചിന്തിച്ചു നോക്കും. നമുക്കൊരു കഥയിൽ ഒരു ഭാഗം മാത്രം അറിയാമെങ്കിൽ അതിന്റെ ബാക്കി ഭാഗം നമ്മുടെ ഇമാജിനേഷൻ കൊണ്ട് പൂരിപ്പിച്ച ഒരാളെ ജഡ്ജ് ചെയ്യുന്നത് ശരിയാണോ? ഒരാളുടെ ജീവിതത്തെ കുറിച്ച് ഒപ്പീനിയൻ പറയുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ ആ വ്യക്തി അനുഭവിച്ച സാഹചര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കുക അത് എത്ര ബുദ്ധിമുട്ടാണല്ലേ. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പൂജ മേരി ജാൻ ഒരു ക്രൈം അല്ലെങ്കിൽ കോർട്ട് റൂം സ്റ്റോറി എന്നതിലുപരി നമ്മൾ മറ്റുള്ളവരെ എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ചിലപ്പോൾ കോടതി വിധി വരുന്നതിന് മുൻപേ തന്നെ സമൂഹം ഒരാളെ വിധിച്ചിട്ടുണ്ടാകും. അതാണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലെയർ. അതുപോലെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറയാനായിട്ടുണ്ട്, പക്ഷേ അതിനു മുൻപായി നമ്മുടെ പാട്ടുകൾക്കുള്ള സമയമായിരിക്കാണ്. കേൾക്കാം സ്റ്റേ ട്യൂൺ ടു ബൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: Te infame. മുഖം അത്ര പോരെന്ന് തോന്നുന്നല്ലേ.
1: അത് നീ എപ്പോഴാ മുഖത്തേക്ക് നോക്കിയ?
0: Mm-hmm.

0: നീ ദാസന്റെയും വിജയന്റെയും ദുബായ്
1: സിഐഡി എസ്കേപ്പ്.
0: ആദിത്യമ്മ ബീച്ചിൻ്റെ സൈഡ് സൺസെറ്റ്. ദൈവമേ മിന്നിച്ചേക്കണേ.
2: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. അമീബിക് മെനിഞ്ചൈമസ് എൻസഫലൈറ്റിസ് വരുന്നത് തടയാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം? ആദ്യമായി, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നത് ഒഴിവാക്കുക. മലിനമായ കുളങ്ങൾ, തടാകങ്ങൾ, വാട്ടർ തീം പാർക്കുകൾ, കൃത്രിമമായ കുളങ്ങൾ എന്നിവയിൽ ഇറങ്ങി കുളിക്കുന്നതും മുങ്ങി നീന്തുന്നതും പൂർണ്ണമായും ഒഴിവാക്കുക. മൂക്കിൽ വെള്ളം കയറാതെ സൂക്ഷിക്കുക. ഇത്തരം വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നാൽ തല വെള്ളത്തിൽ മുക്കാതിരിക്കുക, അല്ലെങ്കിൽ നോസ് ക്ലിപ്പുകൾ ഉപയോഗിക്കുക. കുളിക്കുമ്പോൾ ചെളി കലക്കി കുളിക്കരുത്. വേനൽക്കാലത്താണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അന്തരീക്ഷ താപനില കൂടുമ്പോൾ വെള്ളത്തിൽ ഈ അമീബകൾ വേഗത്തിൽ വളരും. ഈ സമയങ്ങളിൽ പൊതുജലാശയങ്ങളിൽ ഇറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുക. വീട്ടിലെ ജലസ്രോതസ്സുകൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നല്ലതാണ്. വീട്ടിലെ കിണറുകൾ, വാട്ടർ ടാങ്കുകൾ എന്നിവ ക്ലോറിനേറ്റ് ചെയ്യുക. നീന്തൽ കുളങ്ങൾ ക്ലോറിനേറ്റ് ചെയ്യുക. ടാങ്കുകൾ വൃത്തിയാക്കുക. മൂക്ക് കഴുകുമ്പോൾ എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ എന്നിവ മാത്രം ഉപയോഗിക്കുക.
3: My Radio 90FM, 90FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ஹே ஹலோ, வெல்கம் பேக். லஞ்ச் பிரேக்கில் அர்ஜே தீராஜா ஜானகி ஆடு. எஸ் சங்கரதே, ആ ഒരു ചോദ്യം മിസ്സായിരിക്കു വേണ്ടി ഇടയിൽ ആ ക്വസ്റ്റ്യനുമായി ഞാൻ എത്തിയിട്ടുണ്ട്. എന്താണെന്നല്ലേ നമ്മുടെ ഇന്നത്തെ യെസ് മിസ് ചോദ്യം. ഇന്ന് എയർഫോഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം എയർഫോഴ്സിൻ്റെ ആ ഒരു മോട്ടോ എന്താണ് എന്നുള്ളതാണ്. ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ മോട്ടോ എന്താണ്? യെസ്, ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഓഫീഷ്യൽ നമ്പർ ആയ 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. ഏതായാലും ഉത്തരം വായിക്കുന്ന ആ ഒരു സമയം കൊണ്ട് കേൾക്കാം ഒപ്പം കളർഫുൾ ഗാനങ്ങൾ. You guys are listening to my radio 90FM. Keep turning good to good on lunch break. Arshe Dheeraja Janaki aadu nigalde koodiyulladu.
1: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
2: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
1: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
2: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
1: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
3: പേജ് ലേണിംഗ് Prime Academy for General Education.

0: വെൽക്കം ബാക്ക് ടു അവർ ഷോ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജാജാനഗി.
1: അങ്ങനെ പൂജ മേരി ജാനെ കുറിച്ച് സംസാരിക്കുമ്പോ ഇതൊരു കഥ പറഞ്ഞു തീർക്കുന്ന സിനിമ മാത്രമല്ലെന്ന് മനസ്സിലാകും. ഒരു റിലേഷൻഷിപ്പില് ഒരാളുടെ ഡിസിഷൻ എത്രത്തോളം റെസ്പെക്ട് ചെയ്യപ്പെടണം, ഒരു സംഭവത്തിന് ശേഷം നമ്മൾ മറ്റൊരാളെ എത്ര വേഗത്തിലാണ് ജഡ്ജ് ചെയ്യുന്നത്, പിന്നെ നമ്മൾ കേൾക്കുന്ന കഥയുടെ മുഴുവൻ ഭാഗവും അറിയാതെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എത്ര ശരിയാണ്, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ പ്രേക്ഷകരുടെ മനസ്സിൽ ബാക്കി വെച്ചുകൊണ്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാലും കഥയെക്കുറിച്ച് മാത്രമല്ല അതിലെ സിറ്റുവേഷൻസ് നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നതിനെ കുറിച്ചും ചിന്തിക്കാൻ ഈ ഒരു സിനിമ ഒരു അവസരം തരുന്നുണ്ട്. പൂജ മേരി ജൻ ചില കഥകൾ സ്ക്രീനിൽ അവസാനിക്കും, പക്ഷെ അതിലെ ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കുറച്ചു നേരം കൂടി തുടരുന്നല്ലേ. അപ്പോൾ ആ സിനിമ വിശേഷങ്ങൾ ദേ ഞാനിവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുകയാണ്, കാരണം നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് നോക്കിയപ്പോൾ വൈകിട്ട് പെയ്യേണ്ട സമയമായിട്ടുണ്ട്. സോ മറ്റൊരു മൂവി വിശേഷങ്ങളുമായി അടുത്ത ദിവസം കേട്ടുമുട്ടെന്നുള്ള പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് ദൈനത്തിൽ കാലം ടറ്റ ബൈ ബൈ പറയുകയാണ്. പോകുന്നതിന് മുൻപ് എപ്പോഴും പറയുന്നത് പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ട്യൂൺഡ് ടു ബൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞുകൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ അർജയ് ധീരജ ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്. ദന്ത സംരക്ഷണം എന്ന് പറയുന്ന സമയത്ത് ആദ്യം നമ്മുടെ ഒക്കെ മനസ്സിലെത്തുന്നത് എന്താ? പല്ല് തേക്കൽ. പല്ല് തേക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷെ അത് എങ്ങനെ തേക്കുന്നു എന്നുള്ളതാണ് അതിനേക്കാൾ ഇമ്പോർട്ടന്റ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുമ്പം നമ്മൾ സോഫ്റ്റ് ബ്രിസിലുള്ള ബ്രഷുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഒരു പേസ്റ്റ് എന്ന് പറയുമ്പം ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റ് ആണ് എന്ത് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഒരു സോഫ്റ്റ് ബ്രിസിൽ ബ്രഷും ഫ്ലൂറൈഡ് അടങ്ങിയിട്ടുള്ള പേസ്റ്റും കൊണ്ട് രാവിലെ ഉറക്കമുണർന്നതിന് ശേഷവും വൈകുന്നേരം ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും തീർച്ചയായും പല്ല് തേക്കേണ്ടതാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാവ് വൃത്തിയാക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ, 80% ബാക്ടീരിയയും വസിക്കുന്ന ഒരു സ്ഥലമാണ് എന്ത് നാവ് എന്ന് പറയുന്നത്. അപ്പൊ നാവും നമ്മൾ ടങ് ക്ലീനറും ഉണ്ട്. ടങ് ക്ലീനർ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അധികം ഷാർപ്പ് അല്ലാത്ത എഡ്ജുള്ള ടങ് ക്ലീനേഴ്സ് വാങ്ങണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നാക്കുവടി. അപ്പൊ ആ നാക്കുവടി എടുത്തിട്ട് നാക്കും നമ്മൾ ഇതിനൊപ്പം ക്ലീൻ ചെയ്യണം. അതുപോലെ പല്ലിന്റെ ഇടയിൽ ഭക്ഷണ സാധനങ്ങൾ കുടുങ്ങുമ്പോൾ നമ്മൾ ഈ പല്ല് കുത്തി മറ്റ് പിന്ന് സ്ലൈഡ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ച് പല്ലിന്റെ ഉള്ളിലേക്ക് കുത്തരുത്. അതിന് പകരം ഫ്ലോസ് എന്ന് പറയും, ഡെന്റൽ ഫ്ലോസ്. അത് എല്ലാ മെഡിക്കൽ ഷോപ്പിലും മറ്റു പല സ്റ്റേഷനറി കടയിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്നത്. അത് ഉപയോഗിച്ച് പല്ലിന്റെ ഇടയിലുള്ള മാലിന്യങ്ങളൊക്കെ വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പൊ ഇത് എപ്പോഴും പ്രത്യേകിച്ച് രാത്രി സമയത്താണ് പല്ല് കൂടുതൽ നന്നായി ക്ലീൻ ചെയ്യുകയും ഈ ഫ്ലോസ് ഉപയോഗിക്കുകയൊക്കെ ചെയ്യേണ്ടത്. രണ്ടു നേരം ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ രാത്രി എന്തായാലും പല്ല് തേച്ച് നാക്കൊക്കെ ക്ലീൻ ചെയ്ത് പല്ലിനിടയിലുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്.
1: My Radio 90 FM.

0: മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ രജിത് കൃഷ്ണൻ, സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് പ്രൊഫസർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കോട്ടയം. എന്താണ് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ? പൊതുവെ കൊതുകടിച്ച് 4 മുതൽ 10 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കണ്ടുതുടങ്ങുന്നത്. സാധാരണയായി കാണുന്നത് പെട്ടെന്നുണ്ടാകുന്ന കടുത്ത പനി, കണ്ണുകൾക്ക് പിന്നിലുള്ള വേദന, അസഹനീയമായ തലവേദന, കഠിനമായ അസ്ഥിപേശി വേദന, ചർമ്മത്തിൽ കാണുന്ന തിണർപ്പുകൾ, ഓക്കാനം, ചർത്തി, ഇവയൊക്കെയാണ് പൊതുവെ കാണുന്ന ലക്ഷണങ്ങൾ. ഗുരുതരമായ ചില ലക്ഷണങ്ങൾ കൂടി കാണാം. അതിശക്തമായ വയറുവേദന, വിട്ടുമാറാത്ത ഛർദ്ദി, രക്തസ്രാവം, അമിതമായ ക്ഷീണം, അസ്വസ്ഥത, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്, ശരീരം തനുത്ത് മരവിക്കുക, ഇവയൊക്കെയാണ് വളരെ അടിയന്തര ചികിത്സ വേണ്ട ലക്ഷണങ്ങൾ. പ്ലേറ്റ്ലെറ്റ് കുറയുക എന്നത് ഡെങ്കിപ്പനിയുടെ ഒരു പ്രത്യേക ലക്ഷണമാണ്. അതിനാൽ പനിയുള്ളപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആസ്പിറിൻ, ഐബുപ്രോഫൻ, വേദന സംഹാരി ഗുളികകൾ സ്വയം വാങ്ങി കഴിക്കരുത്. പാരസെറ്റമോൾ മാത്രമാണ് സുരക്ഷിതം.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ്, Prime Academy for General Education.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: എൻ്റെ പെണ്ണെ, എന്നെ അങ്ങനെ എടുത്തോളീ.
1: My Radio 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ.

0: ഹായ്, ഇത് ഡോക്ടർ അപർണ, പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി, കണ്ണൂർ ഡെന്റൽ കോളേജ്.
1: മഴക്കാലത്തെ ദന്ത സംരക്ഷണം മഴക്കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും സംരക്ഷിക്കേണ്ടിപ്പെടുന്ന ഒരു അവയവമാണ് പല്ലുകൾ എന്ന് പറയുന്നത്. മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളും ഡയറ്റിൽ നിന്ന് ഒഴിവാക്കണം. എന്തുകൊണ്ട്? ഈ ഷുഗർ എന്ന് പറയുന്ന ഫുഡ് സബ്സ്റ്റൻസിന്റെ മുകളിലാണ് ഈ പല്ലിനോട് ബന്ധപ്പെടുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ കേടാണ് റിയാക്ട് ചെയ്തിട്ട് പല്ലിന് കേടുവരുത്തുന്നത്. ഈ പല്ലും ഡയറ്റും തമ്മിൽ വല്ലാത്ത ബന്ധമുണ്ട്. ആളുകൾ ആരോഗ്യത്തിന് നല്ല പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാലത്തോടുകൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഭൂരിപക്ഷം മലയാളികളും ഇപ്പൊ ജിമ്മ് പോകുന്നുണ്ട്. അതുപോലെ ഈ മോണ രോഗമുള്ള ആളുകള് ഈ ഊന്ന് താഴേക്ക് വരിക, പല്ലിളകുക, പല്ലിന്റെ മുകളിലൊക്കെ ഒരു കറ പോലെ തോന്നുക, ഇങ്ങനെയൊക്കെ കാണുന്ന ആളുകൾക്ക് മിക്കവാറും ഡയബറ്റീസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവുന്നല്ല ഞാൻ പറയുന്നത്, അങ്ങ് ഷുഗർ ഉള്ള ആളുകളിലാണ് അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ള ആളുകളിലാണ് ഏറ്റവും കൂടുതൽ മോണരോഗം കണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ മോണരോഗം ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നതും നല്ലതായിരിക്കും. ഇതുപോലെ നമ്മുടെ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കേണ്ട മറ്റൊരു കാര്യമാണ് അസിഡിക് ഫുഡ് സബ്സ്റ്റൻസസ് ആൻഡ് ഡ്രിങ്ക്സ്, അസിഡിക് കണ്ടന്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ. പിന്നെ എന്ത് കഴിക്കുമെന്ന് ചോദിച്ചാൽ എല്ലാരും പറയുന്നത് പോലെ കൂടുതൽ പച്ചക്കറികളും ഇലക്കറികളും ഒക്കെ ഉൾപ്പെടുത്തുക. അതാണ് നമ്മുടെ വായയുടെ ഉള്ളിലുള്ള ത്വക്കിനും അതുപോലെ തന്നെ പല്ലിനും ആവശ്യം.
2: The early years of life determine how much a child will develop mentally and how far they will progress in life. At our Anganwadis, children grow and develop with proper nutrition, plenty of love, fresh hot meals and learning through play. At the same time, under the Pradhan Mantri Matru Vandana Yojana, the eligible financial assistance is being deposited directly into mothers' bank accounts, ensuring safe motherhood. With the resolve of Hamari Anganwadi, Hamari Zimmedari, the 9th Rashtriya Poshan Maah is being celebrated from 9th September 2026 to 8th October 2026.
3: Desh ke har gareeb, har vyakti tak poshan pahunchana bhi सरकार की प्राथमिकता है.
2: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
4: माई रेडियो 90 FM. के तरने कोटकुड़ा.

0: വന്ന് വന്ന് നമ്മുടെ നാട്ടിലെ കെട്ടുകിലക്കിന് വരെ പാടാൻ ബംഗാളികള്. ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിൽ പാടാൻ ഒരുത്തരുമില്ലടാ
1: ചേട്ടാ. ഞാൻ ഒരു
0: എന്റെ പൊന്നേ വേണ്ട ലല്ലുവേ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: നമസ്കാരം. ഞാൻ തൃശൂർ മെഡിക്കൽ കോളേജ് ജനറൽ മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ രാധിക എം. ഷിഗല്ലയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ ആശങ്ക വർദ്ധിച്ചു വരികയാണല്ലോ. ഷിഗല്ല അണുബാധ ഒഴിവാക്കാൻ ചില ലളിതമായ മുൻകരുതലുകൾ പങ്കുവയ്ക്കാം. ശൗചാലയം ഉപയോഗിച്ചതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക. സുരക്ഷിതവും ശുദ്ധവുമായ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിന്റെ ഗുണമേന്മയെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ അത് തിളപ്പിച്ചോ ശുദ്ധീകരിച്ചോ മാത്രം ഉപയോഗിക്കുക. പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് നന്നായി കഴുകുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. സ്വിമ്മിംഗ് പൂളിലോ തടാകങ്ങളിലോ ജലാശയങ്ങളിലോ മറ്റോ ഉള്ള വെള്ളം വിഴുങ്ങാതിരിക്കുക. അടുക്കളയും ശൗചാലയവും ഉൾപ്പെടെയുള്ള ഉപരിതലങ്ങൾ പതിവായി വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. ഷിഗല്ല എളുപ്പത്തിൽ പകരുന്നതിനാൽ കുട്ടികൾക്ക് ശരിയായ കൈകഴുകൽ ശീലം പരിശീലിപ്പിക്കുക. വയറിളക്കമുണ്ടെങ്കിൽ പൂർണ്ണമായും സുഖം പ്രാപിക്കുന്നതുവരെ സ്കൂളിലേക്കോ ജോലിക്കോ പോകാതിരിക്കുക. മറ്റുള്ളവർക്ക് ഭക്ഷണം തയ്യാറാക്കുന്നതും വയറിളക്കമുള്ളവർ ഒഴിവാക്കേണ്ടതാണ്.
1: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമസ്കാരം, ഞാൻ ഡോക്ടർ രാധിക, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ മെഡിസിൻ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്താണ് എലിപ്പനി പോലെയുള്ള പകർച്ചവ്യാധികൾ പ്രധാനമായും പടർന്നു പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുമുള്ള ജലസ്രോതസ്സുകളിൽ എലിയുടെ വിസർജ്യ വസ്തുക്കൾ കലരുന്നതാണ് എലിപ്പനി പടരുന്നതിലെ ഒരു പ്രധാന കാരണം. കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ ഈ മലിനജലവുമായി കോണ്ടാക്ട് വരുമ്പോൾ എലിപ്പനിയുടെ അണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുകയും രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. വെള്ളക്കെട്ടുകൾ, ചെളി എന്നിവയിൽ ഇറങ്ങുന്നവർ തീർച്ചയായും ഇത്തരം സാഹചര്യങ്ങൾ കഴിയുന്നത്ര ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ തടയുന്നതിന് ഒരു പ്രധാന മാർഗം. ഇനി അഥവാ ഇറങ്ങേണ്ടി വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ ബൂട്ട്, കയ്യുറ തുടങ്ങിയ സംരക്ഷണ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ജോലി ചെയ്യേണ്ടി വരുന്ന തൊഴിലുറപ്പ് പ്രവർത്തകർ തുടങ്ങിയ ആളുകൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് ഡോക്സിസൈക്ലിൻ പോലെയുള്ള പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചിട്ട് മാത്രമേ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പാടുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഇത് വീടും പരിസരവും എലിശല്യത്തിൽ നിന്ന് മുക്തമാക്കി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എലിപ്പനിയുടെ ലക്ഷണങ്ങൾ നമ്മുടെ ദേഹത്തിൽ കണ്ടു തുടങ്ങുമ്പോൾ, അതായത് പനി, ശരീരവേദന, കണ്ണ് ചുവപ്പ് നിറം എന്നിങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഉടനടി അടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിച്ച് വൈദ്യസഹായം തേടേണ്ടതാണ്. കാരണം അല്ലെങ്കിൽ ഇവ ഗുരുതരമായി മാറാൻ സാധ്യതയുണ്ട്. 90 FM.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: My Radio 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454, 8921527372.
2: പേജ് ലേണിംഗ് പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: Page Learning, Prime Academy for General Education.
3: My Radio 90 FM. Ketaranje kootukoda.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ് Prime Academy for General Education.

0: ട്യൂഷൻ ക്ലാസുകൾ ഇനി മുതൽ ഒരു പ്രശ്നമേയല്ല, കാരണം നമുക്ക് പേജ് ഉണ്ടല്ലോ.
1: 15 വർഷത്തെ പാരമ്പര്യമുള്ള പേജ് ലേണിംഗ് ഓൺലൈൻ ട്യൂഷനിലും കൂടുതൽ സജീവമാകുന്നു.
0: സ്റ്റേറ്റ്, CBSE, ICSE സിലബസുകളിൽ 4 മുതൽ 12 ക്ലാസ് വരെ ട്യൂഷൻ,
1: കൂടാതെ ഇൻഡിവിജ്വൽ ട്യൂഷനുകൾ, 7 കുട്ടികൾ മാത്രമുള്ള മൈക്രോ ബാച്ചുകൾ.
0: നമുക്കിനി പഠനം തുടരാം പേജ് ലേണിംഗിനൊപ്പം.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 9656341454 8921527372.
2: പേജ് ലേണിംഗ്, പ്രൈം അക്കാദമി ഫോർ ജനറൽ എഡ്യൂക്കേഷൻ.
3: മൈ റേഡിയോ 90 FM, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

കടലിൻ തെട്ടികൾ അക്കര മുത്തുകണക്കൊരു പക്ഷുകിടാത്തനു തെച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികൾ അക്കര മുത്തുകണക്കൊരു പക്ഷുകി

നാലുകളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോത്തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായം വകയുടെ ചെമ്പട മുറുകി കണ്ണാലികളുടെ കാലി തട്ടകളുടെ ഇടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോത്തിക്കരി നല്ലത് പാടി കണ്ടെടു വലയെടു പറയെടു വടമെടു മൊഴികളിൽ അലിയുടെ